0: ഫർഹാദ് ആട് ദിവഹി എഫ് എം
1: ദിവഹി എഫ് എം
0: ദിവഹി നായക്.
2: ലായക്കഫ ലായക്ക്.

ഓഡിയോ വാഹക അസ്സലാമു അലൈക്കും ഓഡിയോ വാഹക മി പ്രോഗ്രാം ദുരാഗാതും അഡോസുമുങ്ങെന്നവ ഹുരിയാ ഫരാത്തക പ്രോഗ്രാംഗെ ഫരാത്തും മർഹബ പ്രോഗ്രാം ആയിക്കീഗ മി ഹഫ്താ കുരിയദ്ദാണി അൾഗുൻ ഷഹദാ മഹ്മൂദ് ഓഡിയോ വാഹക കമിഹാർ അർമ മി ഗനസ്സനി ബിമ്മ ഇബ്രാഹിം വഹീദ്ഗെ ഇഷ്ക് മി വാഹക മി ഹഫ്താ ഗമി ഗനസ്സനി മി വാഹകഗെ ദേവിസ്വണു ബ ವಾಹಕ ಹುಂತೆರಿನ ಹುಷಾಳಾದೇನಿ ಫಾತ್ಮತ್ ಸಮಾ

0: ദിവേഹി എഫ് എം, ദിവേഹി ഉണ്ടാകും.
1: Nur die Ecke Megahertz, die wir hier fangen.